0: നിലവിലുന്ന കമ്പാണ് ജെയ്മെക്സ് പെൻഡ്ലേസ് ഇറങ്ങിയ കത്തന്നാ ജെയ്മെക്സ് പെൻഡ്ലേസ് അരെ കിമാറന്ന
1: ഹംനദിഗി റോയ് രീതി മൈറോ നമീകം പന ജെയ്മെക്സ് പെൻഡ്ലേസ്.

കേട്ടമെന്നെ ഒടിമെ നമുക്ക് അമ്പന ജെയ്മേക് സ്പെൻഡ്ലെസ് ഇറങ്ങി ബുക്കുറയിൽ കത്തന്നാത്ത ജെയ്മേക് സ്പെൻഡ്ലെസ് അരെ കിനാക്കിം പോണ്ടാറന്ന ദേവി സ്തോ ആറുകൊണ്ട് തങ്കയിനെ പേര് ഓനിക്ക് പൂണ കോക്കിന് പോയി അനപ്പ ഐക്കാ മോന്റെ പൂറോയ് ഏനപ്പ പാസ്സിക്കായി ബുക്കിയാത്തേ ബുക്കിയാന സിമീത എനി പാസ്സിക്ക ഓപ്പൊന്നിരിക്കി സഖി സിങ്ങയാണ് മെനി കൊത്തക്കി മെക്കാൻ ഹാർഡ്വെയർ നരൻ അന കോപ്പ അലൂമിനിയം എത്തിപ്പിമെത്തിപ്പിമൈസുവാ സെക്യൂരിറ്റി വയർ തയ്യൻ ചിക്കൻ ഫെൻസ് Sand pack. May I never have a toilet paw? P.O.S. Away puning kami. Arike kam kakakaya. Tiyay si po kaya po roi kaya mi fridge. Yay na bay nanon pay na mi kampana e J-Mix Pentless. A mi kampana e J-Mix Pentless. E kinakin kwan narana e dairy store. Ari ito yung mga na ipeso. Nuwakan na peso markets. Away na main store. Ndokos way kaskoni. J-Mix Pentless. Punam kampana e di na to nanon anikan katoro na pay ko. Yan may ngam. O nangan ko tipo. Erang inipuroy. Kam na digiroy rigi. Mayroon na mi kampana e J-Mix Pentless. J-Mix Pentless.

ഇപ്പൊ നമ്മൾ എവിടെ നമുക്ക് അമ്പാണ് ജെയ്മെക്സ് പെൻഡ്ലസ് ഇറങ്ങി നിങ്ങൾ കുറെ എനിക്ക് തന്നാ ജെയ്മെക്സ് പെൻഡ്ലസ് Sandpack meye inabe ana toilet paw POS away bunin kami arike kham ka khaya te support ke poroi ke mi fridge ye inabe nanon pain na mi kampana Jmex Pentless ami kampana Jmex Pentless ekinakin kon narana dairy store ari ete manga na peso muhan me peso markets away na main store the causeway kaskoni Jmex Pentless kon nam kampana ete na to nanon anikan ka torono pai ko yan mengam on nan ಗೊತ್ತೆ ಪೋ ಎರಂಗಿನಿ ಪೋರಾಯ್ ಹಮ್ನದಿಗೆ ರಾಯ್ ರಿಗಿ ಮೈರೋನ್ ನಮಿ ಕಂಪನ ಎ ಜೇ ಮಿಕ್ಸ್ ಇನ್ ಪ್ಲೇಸ್.